കളകളം ഇളകും ഒരരുവിയിൽ, അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതിരും ഒരാളുകുളം ഇളകിയ ചുരുളകം. ആഹാ, കളകളം ഇളകും ഒരരുവിയിൽ, അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതിരും ഒരാളുകുളം ഇളകിയ

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
2: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

ഞാൻ സുധ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കഥായനം പരിപാടിയിൽ ഇന്ന് കേൾക്കാം വാസൻ വീരച്ചേരി മുംബൈ എഴുതിയ സ്വപ്നങ്ങൾക്കും അപ്പുറം എന്ന ചെറുകഥയുടെ റേഡിയോ ആവിഷ്കാരം. അവതരണം ടാനിയ ലൂയിസ്.
1: ചെറുകഥ സ്വപ്നങ്ങൾക്കും അപ്പുറം.

പകൽ വളരെ പെട്ടെന്ന് കടന്നുപോയി. വേണ്ടപ്പെട്ടവരുടെ ഫോൺ വിളികൾക്ക് ഉത്തരം നൽകി സമയം പോയതേ അറിഞ്ഞില്ല. ചുറ്റുപാടും ഭീതിപ്പെടുത്തുന്ന ഇരുൾ വന്ന് മൂടിത്തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒറ്റപ്പെടുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെയുള്ള ഒരു വിങ്ങലായിരുന്നു മനസ്സിൽ. ഇവിടെ എന്നെ പോലെ അഞ്ചാറു പേർ വേറെയുമുണ്ട്. പക്ഷേ ആരും പരസ്പരം സംസാരിക്കാനോ പരിചയപ്പെടാനോ മുതിരുന്നില്ല. എല്ലാവരും സദാസമയവും ആരുടെയൊക്കെയോ ആശ്വാസവാക്കുകൾ കേട്ടുകൊണ്ട് ഫോണിൽ മുഴുകിയിരിക്കുന്നു. ആധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലാണ് എത്തിയിരിക്കുന്നതെന്നതാണ് ആകെയൊരു സമാധാനവും ആശ്വാസവും. വിരസത മാറ്റാൻ നീണ്ടുകിടക്കുന്ന വിജനമായ വരാന്തയിലൂടെ അലക്ഷ്യമായി ഞാൻ നടന്നു. ജനലിലൂടെ താഴെ റോഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. നഗരം മൊത്തം ദീപപ്രഭയിൽ കുളിച്ചിരിക്കുന്നു. കാതും കണ്ണും നിർവൃതി കൊള്ളിക്കുന്ന ക്രിസ്മസ് കരോൾ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എന്തോ ഒരു പ്രത്യേക സുഖം തോന്നി. ജനലിലൂടെ ഒഴുകി വന്ന തണുത്ത കാറ്റിൽ കുറച്ചു നേരത്തേക്ക് മനസ്സും ശരീരവും ഒന്ന് തണുത്തുപോയി. ഡിസംബർ ഏതൊരാളും ഓർക്കാനും അനുഭവിക്കാനും ഏറെ ഇഷ്ടപ്പെടുന്ന മാസം. പക്ഷേ സച്ചിയെക്കുറിച്ച് ഓർത്തപ്പോൾ ആ കുളിരൊക്കെ പോയി ഉള്ളൊന്ന് വിയർത്തു. വീണ്ടും ICU മുന്നിലെ സ്റ്റീൽ കസേരയെ ലക്ഷ്യമാക്കി നടന്നു. ഓരോരുത്തരും ഓരോ മൂലയിലിരിക്കാനും കിടക്കാനും

വിടുന്നു. തണുത്തുറഞ്ഞ ശവം പോലെയുള്ള ആ സ്റ്റീൽ കസേരയിൽ ഇരുന്നപ്പോൾ ശരീരമൊന്ന് കോരിത്തരിച്ചു. സച്ചിയെ ഒന്ന് കാണണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ കഴിയണം. ഡോക്ടേഴ്സിന്റെ റൗണ്ട്സ് കഴിയും വരെ ഇങ്ങനെ ഇരിക്കണം. എന്തൊരു തണുപ്പാണിത്. കാലുകൾ മടക്കി വച്ച് ഞാൻ കസേരയിൽ ചാരിക്കിടന്നു. ഈയൊരു അസുഖമില്ലായിരുന്നെങ്കിൽ ഞാനും സച്ചിയുടെ അടുത്ത് കണ്ണു ചിമ്മാതെ കൂട്ടിരുന്നേനെ. തണുപ്പ് കാലത്ത് സച്ചിയുടെ കാലുകൾക്കൊരു വേദന വരാറുണ്ട്. ഏതെങ്കിലും ഒരു ബാം പുരട്ടി ഒന്ന് ഒഴിഞ്ഞുകൊടുത്താൽ സച്ചിക്ക് ഒരുപാട് സമാധാനം കിട്ടുമായിരുന്നു. പാവം, വേദന ആരോടും പറയാതെ സഹിക്കുന്നുണ്ടാവും. എന്നോട് മാത്രം പറയുന്ന ഇത്തരം ഒരുപാട് വേദനകളുണ്ട് സച്ചിക്ക്. ഞാനൊന്ന് തലോടിയാൽ, എന്റെ മടിയിലൊന്ന് തലവെച്ച് കിടന്നാൽ മാത്രം മാറുന്നവ. പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നോർത്തപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു വന്നു. മൃദുല സച്ചിദാനന്ദൻ, സിസ്റ്ററിന്റെ വിളി കേട്ടപ്പോഴാണ് ഞാൻ ചെറുതായൊന്ന് മയങ്ങിപ്പോയിരുന്നു എന്ന് മനസ്സിലായത്. ദാ ഈ നമ്പറിൽ വീഡിയോ കോൾ ചെയ്തോളൂ, ഹസ്ബൻഡിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു തുണ്ടു പേപ്പർ തന്നു. ഞാൻ വളരെ പെട്ടെന്ന് ആ നമ്പർ സേവ് ചെയ്തു. വീഡിയോ കോൾ ചെയ്യുമ്പോൾ ദൃശ്യങ്ങൾ വ്യക്തമാകാൻ കണ്ണ് തുടക്കേണ്ടി വന്നു. സിസ്റ്റർ ഫോൺ സച്ചിയുടെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. സച്ചി, എന്നെ നോക്കിയേ. ഞാനാണ് മൃദു. ഒന്ന് നോക്ക് സച്ചിയേട്ടാ എന്നെ. ശബ്ദങ്ങൾ തൊണ്ടയിൽ കുരുങ്ങിപ്പോയി. നിങ്ങൾ പറയുന്നത് അയാൾക്ക് കേൾക്കാൻ പറ്റില്ല. ഓക്സിജൻ ലെവൽ വളരെ കുറഞ്ഞിരുന്നു. ഇപ്പോൾ ഓക്സിജൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. മയങ്ങട്ടെ, രാവിലെ നില മെച്ചപ്പെടുകയാണെങ്കിൽ നിങ്ങളോട് സംസാരിപ്പിക്കാം. സിസ്റ്റർ ഫോൺ കട്ട് ചെയ്തു. ഈശ്വര, എന്തൊരു വിധിയാണിത്. എങ്ങനെ കഴിഞ്ഞതാണ് നമ്മൾ. ജീവിതത്തിൽ ഒരു ദിവസം പോലും നമ്മൾ വേർപിരിഞ്ഞുറങ്ങിക്കാണില്ല. ഇന്നിപ്പോൾ ബാഗിൽ നിന്ന് ബോട്ടിലെടുത്ത് കുറച്ചേറെ വെള്ളം കുടിച്ചു. വിശപ്പിനെക്കുറിച്ച് ഓർത്തതേയില്ല. ഇങ്ങനെയൊന്നും ചെയ്യാനില്ല. മൊബൈൽ ഓഫാക്കി ബാഗിലിട്ടു. ചുറ്റുപാടുകളെ ഇരുട്ടു വിഴുങ്ങിയിരുന്നെങ്കിലും ലോകനാഥന്റെ തിരുപ്പിറവിയുടെ ആഘോഷ സൂചകമായി ആകാശത്ത് പടക്കങ്ങൾ പൊട്ടിവിരിയുന്നത് കാണാമായിരുന്നു. അകലെ കാണുന്ന കാഴ്ചയിൽ വിവിധ വർണ്ണങ്ങൾ കത്തിയില്ലാതാകുന്നതുപോലെ തോന്നി. എന്റെ ജീവിതത്തിന്റെ നിറങ്ങളാണോ പൊലിഞ്ഞു പോകുന്നതെന്ന് ചിന്തിച്ചുപോയി. കോറിഡോറിലെ അസഹ്യമായ കണ്ണു തുളയ്ക്കുന്ന ബൾബുകൾ കെട്ടുപോയിരുന്നെങ്കിലെന്ന് ആശിച്ചുപോയി. കസേര വീണ്ടും ഒന്നുകൂടെ തണുത്തുറഞ്ഞു. ഞാൻ കാലുകൾ മടക്കി ചുരുട്ടിവെച്ച് ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പിറകോട്ട് ചാരിക്കിടന്നു. സച്ചി എന്നും പറയും, മൃദു നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് കരക്കടുപ്പിച്ചിട്ട് നമുക്ക് നമ്മൾ മാത്രമുള്ള ലോകത്തേക്ക് തുഴഞ്ഞു തുഴഞ്ഞു പോകണമെന്ന്. നമുക്ക് തുഴയണ്ട സച്ചിയേട്ടാ, അനന്ത വിഹായസിലൂടെ പറന്നു പറന്നു പോകാനാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറയുമ്പോൾ സച്ചി എന്നെ ആ മാറോട് ചേർത്ത് ഇറുക്കി പിടിക്കാറുണ്ടായിരുന്നു. ആ കരവലയത്തിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്ന് അപ്പോഴെനിക്ക് തോന്നാറുണ്ട്. ഒരുപാട് ലോകങ്ങൾ കാണണം, പലതരം ഭക്ഷണങ്ങൾ കഴിക്കണം, ബസ്സിലും ട്രെയിനിലും ജീപ്പിലും അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്യണം, ഒരുപാട് വ്യത്യസ്തരായ ആൾക്കാരെ പരിചയപ്പെടണം. അങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങൾ. എന്നും പുലർച്ചെ എന്റെ മാറിൽ തലവച്ച് എന്റെ ഹൃദയത്തോട് നേരിട്ട് സംവദിക്കും പോലെ സച്ചി പറയുമായിരുന്നു, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, അങ്ങ് മുകളിലോട്ട് പോകുമ്പോഴും കൂടെ കൂട്ടിയേക്കാമെന്ന്. എന്നിട്ടിപ്പോൾ ഒക്കെ ഓർത്തപ്പോൾ ഈ കൊടും തണുപ്പിലും ഞാൻ ആകെ ഒന്ന് വിയർത്തു. ഇരുട്ട് കുറഞ്ഞു തുടങ്ങി. പകൽ വെളിച്ചം ജനലിലൂടെ കാണുമ്പോൾ ഗ്ലാസിൽ അവശേഷിച്ച മഞ്ഞൻ തുള്ളികൾ വെട്ടിത്തിളങ്ങുന്നതുപോലെ തോന്നി. എന്തായാലും ഞാനൊരു തീരുമാനമെടുത്തു. ഹോസ്പിറ്റൽ അധികൃതർ തന്നിരുന്ന ഹാൻഡ് ഗ്ലൗസും മാസ്കും ഊരി മാറ്റി ആർത്തിയോടെ ഒരുപാട് തവണ ശ്വാസം ഉള്ളിലേക്കെടുത്തു. എഴുന്നേറ്റ് കോറിഡോറിലൂടെ തലങ്ങും വിലങ്ങും നടന്നു. എല്ലാ കസേരയിലും മാറി മാറിയിരുന്നു. ഇനി എനിക്കെന്റെ സച്ചിയേട്ടനെ വീഡിയോ കോളിലൂടെ കാണണ്ട. അടുത്തുപോയി ആ കണ്ണുകളിൽ എനിക്ക് മാത്രമായി കരുതി വെച്ച സ്നേഹം കാണണം. ആ മുടിയിഴയിലൂടെ കൈകൾ ഒഴിയണം. കാലുകൾ തഴുകുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന ആശ്വാസം എനിക്ക് കാണണം. ബോധം വീഴുമ്പോൾ മൃദു എന്ന് വിളിക്കുമ്പോൾ ആ മുഖം കോരിയെടുത്തെന്റെ മാറോട് ചേർക്കണം. സച്ചി കിടത്തിയ ബെഡിന്റെ അടുത്ത് എനിക്കും ഒരു ബെഡ് തരപ്പെടുത്തണം. നമ്മുടെ കൈകൾ കൂട്ടിമുട്ടുന്ന ദൂരത്തിൽ ഇനി ആ കൈകൾ ചേർത്ത് പിടിച്ച് അനന്ത വിഹായസിലൂടെ നമുക്ക് പറക്കണം സ്വപ്നങ്ങൾക്കുമപ്പുറം.

അധ്യായനം പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് വാസൻ വീരച്ചേരി മുംബൈ എഴുതിയ സ്വപ്നങ്ങൾക്കും അപ്പുറം എന്ന ചെറുകഥയുടെ റേഡിയോ ആവിഷ്കാരം. അവതരണം ടാനിയ ലൂയിസ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടതും തിട്ട കേട്ടതും.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എല്ലാവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എന്റെ പേര് ഡോക്ടർ ജെയ്സസ് ദേവ്. ഞാൻ കേരള ആയുർവേദ ലിമിറ്റഡ് എന്ന കമ്പനിയിലെ മെഡിക്കൽ കോണ്ടന്റ് ക്രിയേറ്ററും റിസർച്ചറുമാണ്. അവിടുത്തെ ആയുർവേദ ഡോക്ടർ കൂടിയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കർക്കടക ചരിയും ആയുർവേദ രോഗ സംരക്ഷണവുമാണ്. ആയുർവേദത്തിലൂടെ എങ്ങനെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കും എന്നുള്ളതും കർക്കടക ചരിയും പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ കർക്കടകം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു കൾച്ചറൽ ശൈലിയും കൂടിയാണ്, കൾച്ചറൽ ഹാബിറ്റും കൂടിയാണ്. നമ്മുടെ കൾച്ചറുമായിട്ട് ഈ കർക്കടക ചികിത്സ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, കർക്കടകമാണ് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും അവസാനത്തെ മാസം. അപ്പം നമ്മളൊരു കാർഷിക കമ്മ്യൂണിറ്റി ആയിരുന്നല്ലോ. അപ്പം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആചാരങ്ങളും കൂടി ഇവിടെ നമ്മൾ സമഗ്രമായി വായിക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കർക്കടക അവസാന മാസമാവുമ്പോഴേക്കും ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിന് മെയിൻ കാരണം നമ്മുടെ പ്രകൃതിയിൽ വരുന്ന കുറേ മാറ്റങ്ങളാണ്. തണുത്ത കാറ്റും നിർത്താതെയുള്ള മഴയും ഒക്കെ നമ്മുടെ ശരീരത്തിലെ ചേഞ്ചസിനെയും വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ അവസാന മാസമാവുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന ഒരു പുത്തൻ കാലത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കും. അതായത് ചിങ്ങം തൊട്ട് അടുത്ത കർക്കടകം വരെയുള്ള നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ ചര്യകളാണ് ഈ കർക്കടകത്തിൽ വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രാമായണ മാസവും അതുപോലെ തന്നെ എന്താണ് ഈ കർക്കടകത്തിലെ ആരോഗ്യ സംരക്ഷണം ഒക്കെ ചെയ്തു വരുന്നത്. മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ കർക്കടകത്തിൽ ശരീരത്തിൽ സംഭവിക്കുക. ഒന്ന് വന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള വാദം കൂടും. വാദം കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് ബോഡിയിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഈ വാദകോപമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ വയസ്സായവരിൽ കാണും ഈ തണുപ്പ് കാലത്ത് അവർക്ക് എന്ത് പറ്റുന്നത്, ദേഹം വേദന, മുട്ടുവേദന ഒക്കെ കൂടുന്നത് ഈ വാദം കൂടുന്നത് കൊണ്ടാണ്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജരണശക്തി, അതായത് ദഹിക്കാൻ, ഭക്ഷണം കഴിച്ചിട്ട് അത് ദഹിക്കാൻ എടുക്കുന്ന സമയവും ഇത്തിരി ഹെവി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുമ്പോൾ നമുക്കത് ദഹനശക്തി കുറയുന്നത് പോലെയും തോന്നും. അതിനും മെയിൻ കാരണം സയന്റിഫിക്കലിയും ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തണുപ്പ് കാലത്ത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ടൊക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കുറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദഹനശക്തി കുറയുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ആഹാര കാര്യങ്ങളിലും നമ്മൾ സ്ട്രിക്റ്റായിട്ട് നമ്മൾ പാലിച്ചില്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രോബ്ലങ്ങളും ഗ്യാസുകളും അങ്ങനത്തെ അസുഖങ്ങളും നമുക്ക് കൂടുതൽ വന്നുവിടാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മെയിൻ കാരണം ഈ സമയത്താണ് നമുക്ക് ഡിസീസുകൾ, പകർച്ചവ്യാധികൾ കൂടുതലും വരുന്ന ഈ മഴക്കാലത്ത്. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുക എന്നുള്ളതാണ്. നഷ്ടപ്പെടുക എന്നല്ല, പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഈ മഴക്കാലം അല്ലെങ്കിൽ ഈ കർക്കടക സമയത്ത്. അപ്പം നമുക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ വീണ്ടെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കടകത്തിൽ ഈ കർക്കടക ചികിത്സ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം കർക്കടകത്തിൽ ശരിക്കും മഴക്കാലമാണ്. അപ്പോൾ മഴ ഇപ്പം നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ മഴയൊന്നുമില്ല. അപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് പ്രകൃതി അനുസരിച്ചിട്ടുള്ള ചികിത്സയാണ്. ഇപ്പോൾ ഉള്ള നമ്മളുടെ അടുത്ത് പേഷ്യൻസ് വരുന്നു, പേഷ്യൻസിന് അറിഞ്ഞുകൂടല്ലോ ഇത് മഴക്കാലത്ത് ചെയ്യേണ്ടി വരും. ഈ കർക്കടകം എന്നുള്ള വാക്കും അല്ലെങ്കിൽ ആ മാസവും നോക്കിയിട്ടായിരിക്കും വരിക. അപ്പം നമ്മൾ ശരിക്കും സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനും എന്താണ് അവരുടെ നീഡ്സ്, ഓരോ ഇപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന് ഓരോരുത്തർക്കും ഓരോ നീഡ്സ് ആയിരിക്കും. അവർക്ക് ഓൾറെഡി കുറച്ച് ഡിസീസസ് കാണും, അല്ലെങ്കിൽ ഓൾറെഡി അവരുടെ ബോഡി കണ്ടീഷൻസ് ഒക്കെ വീക്കായിരിക്കും. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് അടുത്തൊരു വർഷത്തേക്ക് എങ്ങനെ അവരെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ചികിത്സകളാണ് നമ്മൾ ബേസിക്കലി കർക്കിടകത്തിലൂടെ ഇപ്പം ചെയ്തു വരുന്നത്.

ഇതൊക്കെയാണ് ഒരു മഴക്കാലത്ത് നമ്മൾ എങ്ങനെ നമ്മുടെ ബോഡി സുരക്ഷിതമാക്കാമെന്നും അടുത്തൊരു വർഷത്തേക്ക് നമ്മൾ എങ്ങനെ ആരോഗ്യപരമായിട്ട് ഇരിക്കാമെന്നുമുള്ള കുറെ ചികിത്സാ രീതികളാണ് കർക്കിടകത്തിൽ നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്. ഇതിനൊരു എക്സാമ്പിൾ എല്ലാവർക്കും പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ കാർ ആനുവലി സർവീസിന് കൊടുക്കില്ലേ, നമ്മൾ നമ്മുടെ ശരീരം വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്റേണലിയും എക്സ്റ്റേണലിയും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനെ ഒന്ന് പരിപാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസം അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു മാസത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു ആരോഗ്യം നമ്മൾ ആർജിച്ചെടുക്കുകയാണ് ശരിക്കും കർക്കിടകത്തിലൂടെ. മെയിനായിട്ട് നമുക്ക് ഈ കർക്കിടകത്തിൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണെന്ന്. അപ്പോൾ മെയിൻലി ഈ സീസണൽ ചേഞ്ചസ് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ കാരണം. കാലാവസ്ഥയിലുള്ള വ്യതിയാനം, വേനൽക്കാലത്തെ കഠിനമായ ചൂട് കാരണം ശരീരത്തിന് സംഭവിക്കാവുന്ന സ്വാഭാവികമായിട്ടുള്ള നിർജ്ജലനീകരണവും ബലഹീനതയൊക്കെ മഴക്കാലത്തെ പെട്ടെന്നുള്ള തണുപ്പും ഈർപ്പവും വഴി വീണ്ടും അത് വഷളാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസിനെ നേരിടാനാണ് നമ്മൾ മെയിനായിട്ട് കർക്കിടക ചികിത്സ ചെയ്യുന്നത്. ഇതിന് എല്ലാവരുടെയും ഉള്ളിൽ കർക്കിടക ചികിത്സ ഒരു സുഖ ചികിത്സ എന്നുള്ള രീതിയിലൊരു ടാഗ് ലൈൻ ഉണ്ട്. എല്ലാവരും സുഖ ചികിത്സയായിട്ടായിരിക്കും കർക്കിടക ചികിത്സയെ കൂടുതലും അസോസിയേറ്റ് ചെയ്യുക. അപ്പൊ ഈ കർക്കിടക ചികിത്സ സുഖ ചികിത്സ മാത്രമല്ല, ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഇപ്പം നമ്മുടെ മുന്നിൽ വരുന്ന പേഷ്യന്റിന് എന്താണോ അവന്റെ ആവശ്യം അതനുസരിച്ചിട്ടുള്ള ചികിത്സകൾ ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ അടുത്തൊരു വർഷത്തേക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാം എന്നുള്ള ചികിത്സകളാണ് ഇപ്പം കർക്കിടകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ആയുർവേദ ഡോക്ടറിന്റെ കൺസൾട്ടേഷനാണ്. ആ കൺസൾട്ടേഷൻ വഴി മാത്രമേ നമുക്ക് ഒരു കർക്കിടക ചികിത്സ കറക്റ്റായിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആർക്കൊക്കെയാണ് കർക്കിടക ചികിത്സ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നതാണോ കർക്കിടകം എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. അതായത് ആയുർവേദത്തില് ചികിത്സകൾ രണ്ട് രീതിയിലാണ്. ഒന്ന് വന്നിട്ട് ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യം പരിപാലിക്കാനുള്ള ചികിത്സകളും മറ്റേത് ഒരു രോഗിയുടെ രോഗം മാറ്റാനുള്ള ചികിത്സകളും. അപ്പൊ ഈ കർക്കിടക ചികിത്സ മെയിൻലി വരുന്നത് ആരോഗ്യമുള്ള ആളുടെ ആരോഗ്യം പരിപാലിക്കുക എന്നുള്ള വിഭാഗത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും കർക്കിടക ചികിത്സ സുഖമായി ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ സുഖ ചികിത്സ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ സൗഖ്യം അല്ലെങ്കിൽ ആരോഗ്യം പരിപാലിക്കാൻ പറ്റുന്ന ചികിത്സ ആയതുകൊണ്ട് തന്നെ. എന്തുകൊണ്ട് ഒരു ആരോഗ്യവാൻ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ കർക്കിടകത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കർക്കിടകത്തിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെ രോഗിയാക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ വരും വർഷങ്ങളിലേക്കുള്ള നമ്മുടെ ആരോഗ്യത്തിനെ പരിപാലിക്കാനും വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അതായത് നന്നായിട്ട് ഓടുന്ന കാറാണെങ്കിൽ പോലും നമ്മൾ ആനുവലി സർവീസ് ചെയ്യുന്നത് കൊണ്ട് അതിന് ഗുണം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ പക്ഷേ പ്രത്യേകിച്ച് ഈ കർക്കിടക ചികിത്സ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആരൊക്കെ ചെയ്യണം എന്നുള്ളതിന് കുറച്ച് കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട് പ്രത്യേകിച്ച് ഈ കർക്കിടക ചികിത്സ ചെയ്യേണ്ടത്. അതിലൊന്ന് വന്നിട്ട് ഈ വയസ്സായ ആൾക്കാർക്കാണ്. വയസ്സായ ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഈ അവരുടെ പ്രായം കാരണം ഈ കർക്കിടകത്തിൽ വരുന്ന മാറ്റങ്ങൾ അവരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു പ്രതിരോധം എന്നുള്ള രീതിയിൽ പ്രായമായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും കർക്കിടക ചികിത്സ എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ജീവിതശൈലി രോഗമുള്ളവർ, അതായത് ഈ അമിതവണ്ണം, പ്രമേഹം, കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ള ആൾക്കാർക്ക് കർക്കിടകം കൊണ്ടുവരുന്ന മാറ്റം ഇവരുടെ ഈ കണ്ടീഷൻസിനെയും ഈ രോഗങ്ങളെയും വഷളാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർ എന്തുകൊണ്ടും കർക്കിടക ചികിത്സ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ മാറിയ കാലത്തിനനുസരിച്ചിട്ട് ഈ ഓഫീസ് സ്റ്റാഫ്സ്, ഓഫീസ് ജീവനക്കാർ തുടർച്ചയായ ഇരിപ്പ്, അത് കാരണം ഉണ്ടാകുന്ന കഴുത്ത് വേദന, നടുവേദന, മാനസിക സമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ ആവശ്യമായ നാഡീവ്യൂഹ ഉത്തേജനം ഈ കർക്കിടക ചികിത്സകൾ ഇവർക്ക് നൽകുന്നു. എന്തുകൊണ്ടും ഓഫീസ് ജീവനക്കാർ, കാരണം അവർക്ക് പ്രത്യേകിച്ച് ടൈം ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഓഫീസ് ജീവനക്കാർ. നമ്മൾ ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവര്, സർക്കാർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് വലിയ പാടാണ്. അപ്പൊ ഈ കർക്കിടകത്തിൽ നിങ്ങൾക്ക് കഴിയാവുന്നത്ര ഒരു 7 ദിവസത്തെ പാക്കേജോ 5 ദിവസത്തെ പാക്കേജോ എടുക്കുക. എന്നിട്ട് ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് ഈ പാക്കേജ് നിങ്ങൾക്ക് ഉതകുന്നതാണോ, നിങ്ങളുടെ ജോലി സാഹചര്യം വെച്ചിട്ടും നിങ്ങളുടെ ആരോഗ്യ സാഹചര്യം വെച്ചിട്ടും ഒക്കെ ഈ പാക്കേജിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഇതൊക്കെ എന്നെ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കുക. പ്രത്യേകിച്ച് ഈ കഴുത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും മിക്ക ആൾക്കാരും, കഴുത്ത് വേദന അനുഭവിക്കുന്നവരായിരിക്കും ഈ മിക്ക ഡെസ്ക് ജോബ് ചെയ്യുന്ന ആൾക്കാരും. അപ്പോൾ അവർക്കൊക്കെ എന്തുകൊണ്ടും നിർബന്ധമായിട്ടും എടുക്കേണ്ടത് എന്ന് തന്നെ പറയാൻ ഒന്നാണ് ഈ കർക്കിടക ചികിത്സ. പിന്നെ നമ്മുടെ ഈ കായിക താരങ്ങളുണ്ടല്ലോ, കഠിനമായിട്ട് ശാരീരിക അധ്വാനം കാരണം പേശികളിലുണ്ടാകുന്ന ക്ഷതം,
ഇതൊക്കെ പരിഹരിക്കാനും സന്ധികളുടെ ചലനശേഷിയും വഴക്കും ഒക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ കർക്കിടക ചികിത്സ കായിക താരങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അവർക്കും ഇതെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ ആൾക്കാർ നിർബന്ധമായിട്ടും എടുക്കണം. ഇതൊക്കെയാണ് ജനറലി നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യേണ്ട ആൾക്കാരുടെ ആർക്കൊക്കെയാണ് നിർബന്ധമായും ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. എല്ലാ വ്യക്തിക്കും എല്ലാ അവസ്ഥയിലും ഒരേപോലെ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല കർക്കിടക ചികിത്സ. ചില പ്രത്യേക ശാരീരിക അവസ്ഥകളിൽ ഈ ചികിത്സകൾ കർശനമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ചില കണ്ടീഷൻസ് ആണ് പനി. പനിയുള്ളവർ എന്തായാലും പനി, ജലദോഷം, അങ്ങനെ അസുഖങ്ങൾ ഉള്ള ആൾക്കാർ കർക്കിടക ചികിത്സ ഒഴിവാക്കേണ്ടതാണ്. അത് മാറിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ചികിത്സയിലേക്ക് കടക്കാൻ പാടുള്ളൂ. രണ്ടാമത്തത് തീവ്രമായിട്ടുള്ള അണുബാധയോ ഇൻഫെക്ഷനോ ഒക്കെ ഉള്ളവരാണെങ്കിലും ഇതേ കാര്യം തന്നെയാണ്. കർക്കിടക ചികിത്സ തൽക്കാലത്തേക്ക് ഒഴിവാക്കുക. അത് മാറിക്കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ട് ഒരു കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ ചെയ്യാം, എന്തൊക്കെ ചികിത്സകൾ ചെയ്യാമെന്നൊക്കെ ഉള്ളത് നോക്കി ചെയ്യേണ്ടതാണ് ഈ കർക്കിടക ചികിത്സ. പിന്നെ ഒഴിവാക്കാൻ പറയുന്നത് ഗർഭിണികളിലാണ്. ഗർഭിണികളിൽ പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ കഠിനമായ ആയുർവേദ പഞ്ചകർമ്മങ്ങളോ തീവ്രമായ ചൂട് നൽകുന്ന സ്വേദന പോലത്തെ ഉള്ള ചികിത്സകളോ ഒന്നും ഒട്ടും തന്നെ പാടില്ല. എന്നാൽ വളരെ ലളിതമായിട്ടുള്ള ചില ട്രീറ്റ്മെന്റ്സ്, ആയുർവേദ ട്രീറ്റ്മെന്റ്സ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതും നമ്മളൊരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഗർഭിണികൾ കർക്കിടക ചികിത്സ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി എടുക്കണം എന്നുള്ളവര് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ എന്റെ ഈ അവസ്ഥയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ സ്കിൻ ഡിസീസസ്, ചില ടൈപ്പ് ഓഫ് സ്കിൻ ഡിസീസുകൾ, ചർമ്മത്തിൽ പഴുപ്പ് നിറഞ്ഞ കുരുക്കളുള്ളവര്, ദഹനക്കേട് വിട്ടുമാറാത്തവര്, ഭയങ്കര ഹെവി ആയിട്ടുള്ള ദഹനക്കേടുള്ളവര്, ഇവരൊക്കെ കൃത്യമായ ഡോക്ടറിന്റെ നിർദ്ദേശത്തോടെ തന്നെ ഇത്തരം ചികിത്സകൾ ചെയ്യേണ്ടതാണ്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചകർമ്മയാണ്. എല്ലാവരുടെയും കോമൺ പബ്ലിക്കിന്റെ ഇടയിൽ സമൂഹത്തിലുള്ള മിക്കവരുടെയും ഒരു തെറ്റിദ്ധാരണ പഞ്ചകർമ്മയാണ് കർക്കിടക ചികിത്സ എന്നാണ്. അങ്ങനെയല്ല ശരിക്കും, അതൊരു മിഥ്യാധാരണയാണ്. പഞ്ചകർമ്മ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആയുർവേദത്തിൽ രോഗം മാറാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്ന ചികിത്സകളില് ഒരു കൂട്ടം ചികിത്സകളെ പറയുന്ന പേരാണ് പഞ്ചകർമ്മ. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല ടൈപ്പ് ടോക്സിൻസിനെ പുറത്ത് തള്ളാനും അതേപോലെ തന്നെ ഇന്ന ഇന്ന പ്രത്യേക രോഗങ്ങളിൽ മാറ്റാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ് പഞ്ചകർമ്മ. അത് കർക്കിടക ചികിത്സയിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. പഞ്ചകർമ്മ മാത്രമല്ല നമ്മുടെ കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സയിൽ പഞ്ചകർമ്മയ്ക്ക് അപ്പുറം കുറെ കാര്യങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലും പരസ്യങ്ങളിലും കാണുന്നത് പോലെ എല്ലാവർക്കുമായി നിശ്ചയിച്ചിട്ടുള്ള ഒരു പാക്കേജ് അല്ല പഞ്ചകർമ്മം. അത് ശരീരത്തിന്റെ പ്രകൃതി, അഗ്നിയുടെ അവസ്ഥ, പ്രായം, രോഗാവസ്ഥ എന്നിവ കൃത്യമായി വിലയിരുത്തിയ ശേഷം മാത്രമേ ഒരു വ്യക്തിക്ക് പഞ്ചകർമ്മം ആവശ്യമാണോ എന്ന് ഒരു ആയുർവേദ ഡോക്ടർക്ക് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ ലളിതമായ ഒരു വാദപ്രകോപനം ഉള്ള ഒരാളാണെങ്കിൽ വസ്തി, പഞ്ചകർമ്മയിൽ ഒന്നാണ് വസ്തി, ഈ വസ്തി ചികിത്സ നമുക്ക് നൽകാം. പക്ഷെ അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ല, കാരണം അത്രയും വലിയ വാദപ്രകോപം ഇല്ലാത്ത ഒരാളായിരിക്കും. അപ്പൊ ആ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ശരീരം ബലം കുറഞ്ഞ അവസ്ഥയിൽ കഠിനമായ ഇപ്പൊ വിരേചനമോ വമനമോ ഒന്നും ചെയ്ത് നമ്മൾ ശരീരത്തിനെ കൂടുതൽ തളർത്തരുത്. അതനുസരിച്ചിട്ടുള്ള മൈൽഡ് ട്രീറ്റ്മെന്റ്സ് മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ പാക്കേജ് കണ്ടിട്ട് ഇപ്പൊ സ്പാസിലും മസാജ് സെന്റേഴ്സിലൊക്കെ പാക്കേജസ് ഉണ്ട്. അപ്പൊ അതിലോട്ട് കർക്കിടക ചികിത്സ എടുക്കണം, ഒതന്റിക് ആയിട്ടുള്ള ഒരു കർക്കിടക ചികിത്സ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനത്തെ പാക്കേജസ് പോവാതെ ഒരു ആയുർവേദ ഡോക്ടറിന്റെ കൺസൾട്ടേഷനോടെ മാത്രം പഞ്ചകർമ്മ അല്ലെങ്കിൽ കർക്കിടക ചികിത്സ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇനി പഞ്ചകർമ്മ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഈ തിരുമുക, അഭ്യംഗം എന്നൊക്കെയുള്ള ബാഹ്യ സ്നേഹസ്വേദ പ്രയോഗങ്ങളൊക്കെ. അതെന്തെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലെ ദോഷങ്ങളെയും ടോക്സിൻസിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനും ഒന്ന് ശമിപ്പിക്കാനും ശാന്തമാക്കാനും ഒക്കെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഈ വിവിധമായ ബാഹ്യ ചികിത്സകൾ കർക്കിടകത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കേവലം ഒരു പേശി സുഖത്തിനപ്പുറം ആഴത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് ഈ ചികിത്സകളൊക്കെ ഈ കർക്കിടകത്തിൽ ഈ ചെയ്യുന്നത്. അതിലിപ്പം അഭ്യംഗം വരാം, ഉദ്വർത്തനം വരാം. അഭ്യംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറാപ്യൂട്ടിക് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം നോർമലി ഉള്ള ഇപ്പം തേങ്ങ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ കൊണ്ടിട്ട് മസാജ് ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പം നമ്മളൊരു ട്രീറ്റ്മെൻറ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ എന്താണോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യകത അതനുസരിച്ചിട്ടുള്ള എണ്ണകൾ, മെഡിക്കേറ്റഡ് ഓയിൽസ് ഉപയോഗിച്ചിട്ടുള്ള മസാജിങ്ങനെയാണ്, ഡീപ്പായിട്ടുള്ള മസാജിങ്ങനെയാണ് അഭ്യംഗം എന്നൊക്കെ പറയുന്നത്. ഫുൾ ബോഡി ആയിട്ട് നമ്മൾ കർക്കിടകത്തിൽ ചെയ്യുന്ന ഈ എണ്ണ തേപ്പിനെയാണ് ഈ അഭ്യംഗം എന്ന് പറയുന്നത്. ഉദ്വർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടികളാണ്, എണ്ണയ്ക്ക് പകരം പൊടികളൊക്കെ ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് ഈ ഉദ്വർത്തനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ശരീരത്തിൽ അധിക കൊഴുപ്പുള്ളവർക്കൊക്കെ ഈ ഉദ്വർത്തന ട്രീറ്റ്മെന്റ് ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ പിഴിച്ചിലുണ്ട്, ഇതുപോലെ നവരക്കിഴിയുണ്ട്, അങ്ങനെ പല ടൈപ്പ് ധാരകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ട്രീറ്റ്മെന്റ്സും
ഈ കർക്കിടക പാക്കേജസിൽ നിങ്ങളുടെ അവസ്ഥ അനുസരിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്യും ഡോക്ടർ. അപ്പൊ എന്നാൽ മാത്രമേ ആ പാക്കേജ് കംപ്ലീറ്റ്ലി പേഴ്സണലൈസ്ഡും ആകത്തുള്ളൂ. പിന്നെ കർക്കിടകം എന്ന്

കഴിയുമ്പം ഏറ്റവും കൂടുതൽ കേട്ടുവരുന്നതെന്ന് പറഞ്ഞാൽ കർക്കിടക കഞ്ഞിയും ഭക്ഷണ ക്രമീകരണങ്ങളുമാണ്. എന്തുകൊണ്ട് കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കർക്കിടകത്തിൽ നമ്മുടെ ജനനശക്തി നന്നായിട്ട് കുറയും. ഈ ജനനശക്തി നന്നായിട്ട് കുറയുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കെയർഫുള്ളായിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്ന സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഈ നന്നായിട്ട് കുറയുന്ന ജനനശക്തിയെ ഒന്ന് ഉത്തേജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഈ കർക്കിടക കഞ്ഞി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതൊരു കേവലം ഒരു ഭക്ഷണം അല്ലാതെ ഒരു ഔഷധ ഗുണമുള്ള ഒരു ആഹാരമായിട്ട് മാറുകയാണ് ഈ കർക്കിടക കഞ്ഞി. എല്ലാവർക്കും ഒരേ കഞ്ഞിയാണോ എന്നുള്ള ചോദ്യം എപ്പോഴും നമുക്ക് വരാറുണ്ട്. ഒരു വ്യക്തിയുടെ ശരീരഘടന, എന്തൊക്കെ രോഗാവസ്ഥകളാണ് ഉണ്ടാവുന്നത് എന്നിവയൊക്കെ അനുസരിച്ചിട്ട് കഞ്ഞിയിലെ ചേരുവകൾക്ക് നമ്മൾ വ്യത്യാസം വരുത്താറുണ്ട്. ഒരേ കഞ്ഞി ആയിരിക്കില്ല. ജനറലി നമുക്ക് ഇപ്പം നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ജനറലി ഒരേ ടൈപ്പ് കഞ്ഞി ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾക്കൊരു പ്രമേഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ഡിസീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ ചേർത്തിട്ടുണ്ടാക്കുന്ന കഞ്ഞിയായിരിക്കും തരിക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രമേഹമുള്ളവർക്ക് ഇപ്പം നമ്മൾ മധുരോ അല്ലെങ്കിൽ ശർക്കരോ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുള്ളതും, അമിതവണ്ണം ഉള്ളവർക്കാണെങ്കിലോ ഒട്ടും തന്നെ കൊഴുപ്പില്ലാത്ത രീതിയിലുള്ളതും, പാദരോഗങ്ങളുള്ളവർക്കാണെങ്കിൽ കൂടുതൽ വാദത്തിന് കുറയ്ക്കാനുള്ള ഔഷധങ്ങളും ഒക്കെ ചേർത്തിട്ടുമായിരിക്കും കഞ്ഞി നമ്മൾ തയ്യാറാക്കുക. ഇപ്പൊ സന്ധിവേദനയും നടുവേദനയും ഉള്ളവർക്കായി പ്രത്യേക തരം തയ്യാറാക്കുന്ന കഞ്ഞികളും ഉണ്ട്. പിന്നെ ഈ കഞ്ഞിയോടൊപ്പം തന്നെ പ്രാധാന്യമാണ് കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ. ഇപ്പൊ കഞ്ഞിയിൽ നമ്മൾ കർക്കിടക കഞ്ഞിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഞവരേരി ആയിരിക്കും. കാരണം അത് അത്രയും പ്രോട്ടീൻ തവിട്ട് കാരണം സമ്പുഷ്ടമാണ് നമ്മുടെ ഞവരേരി. പിന്നെ മാത്രമല്ല കുറച്ചും കൂടെ നറിഷിംഗ് ആണ് ഈ ഞവരേരി. നമ്മുടെ കോശങ്ങൾക്കൊക്കെ ബലം തരുകയും തരാനും ഒക്കെ സഹായിക്കും. പിന്നെ മാത്രമല്ല ദഹനത്തിനും ഇത് എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഞവരേരി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഞവരേരിക്ക് പുറമെ നമ്മുടെ കൾച്ചറലിയും നമ്മുടെ ആയുർവേദത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കുറെ ഇലകൾ, പൊടികൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുക. പിന്നെ ഈ ദഹന വ്യവസ്ഥയുടെ കരുത്ത് കൂട്ടാനായിട്ട് നമ്മൾ മോരടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു ഡിഷാണ് മുക്കുടി എന്ന് പറയുന്നത്. മുക്കുടി എല്ലാവർക്കും അറിയായിരിക്കും. ഈ കൊടകപ്പല, ജീരകം, മഞ്ഞൾ എന്നിവയൊക്കെ ചേർത്തിട്ട് നമ്മൾ മോരിൽ മുക്കുടി ഉണ്ടാക്കുന്നത്. ഇത് ശരീരത്തിൻ്റെ മെറ്റബോളിക് അഗ്നിയെ വർദ്ധിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ഓജസ്സും, അതായത് കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി തരും, പ്രതിരോധ ശക്തി തരും, പേശികളുടെ പുനർജീവനത്തിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കുറേയധികം, കൾച്ചറലി നോക്കുകയാണെങ്കിൽ പത്തിലത്തോരൻ ഉണ്ടാവും. നമ്മുടെ മഴക്കാലത്ത് പറമ്പുകളിൽ സുലഭമായിട്ട് വളരുന്ന ഇലകൾ ചേർത്തിട്ടുണ്ടാക്കുന്ന പത്തിലത്തോരൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഒരു പോഷക സമ്പന്നവും അതേപോലെ തന്നെ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള നല്ല ആഹാര രീതികളാണ്. അടുത്ത് പറയാനുള്ളത് ജീവിത ശൈലികളാണ്. ഈ കർക്കിടക ചരിയല്ല പൂർണ്ണമാകുന്നത് മികച്ച ജീവിത ശൈലികളിലൂടെ മാത്രമാണ്. അതായത് നമ്മൾ ഈ മരുന്ന് കഴിച്ചു, ട്രീറ്റ്മെന്റ് എടുത്തു എന്നുള്ളത് മാത്രം പോരാ, ജീവിത ശൈലിക്കും ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. രാത്രി ഒരു 9 മണിക്ക് മുൻപുള്ള ഉറക്കം ഹോർമോൺ സന്തുലിതാവസ്ഥയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ പകൽ ഉറക്കം ഒഴിവാക്കണം. കാരണം അത് വീണ്ടും നമ്മുടെ ശരീരത്തിലുള്ള കഫദോഷത്തിനെയും ദഹന ഒന്നാതെ നമുക്ക് ദഹനം വീക്കണം. അപ്പോൾ ഈ പകൽ ഉറങ്ങുന്നത്, കർക്കിടകത്തിലൊക്കെ മഴയൊക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് പകൽ കിടന്ന് ഉറങ്ങുന്നത് നമ്മുടെ ദഹനശക്തിയെ വീണ്ടും കുറയ്ക്കാനായിട്ട് കാരണമായിരിക്കും. പിന്നെ കഠിനമായ വ്യായാമങ്ങൾ നമ്മൾ വർഷ ഋതുവിൽ, അതായത് ഈ കർക്കിടക സമയത്ത് ഒഴിവാക്കണം. പ്രാണായാമം ചെയ്യുന്നത് വളരെയധികം നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് കർക്കിടകത്തിൽ, കാരണം സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാനും നമ്മുടെ ആൻസൈറ്റി പ്രോബ്ലംസ് ഒക്കെ മാറ്റാനും ഒക്കെ പ്രാണായാമം ശീലിക്കുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡീടോക്സ് ആണ്. അതായത് നമ്മൾ ഈ കർക്കിടക മാസത്തിൻ്റെ രാമായണ മാസമൊന്നും കൂടെയാണല്ലോ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ശീലിച്ചു വരുന്നത് തന്നെ ഈ ഒരു മനഃശാന്തിക്കും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ആത്മീയത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ് അതിൻ്റെ ബാക്കിൽ ഒരു സയൻറ്റിഫിക് വാലിഡേഷൻ ഉണ്ട് എന്ന് പറയുന്നതിലൊക്കെ വലിയ കാര്യമുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഓഫീസിലായാലും വീട്ടിൽ വന്നാലും ഒക്കെ നമ്മൾ സ്ക്രീൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയൊക്കെ. അപ്പോൾ ഈ ഡിജിറ്റൽ ഡീടോക്സും കൂടെ മാറ്റി നിർത്തിയാൽ മാത്രമേ ഈ കർക്കിടക ചികിത്സയിലെ കർക്കിടക ചരിയ പൂർത്തിയാവത്തുള്ളൂ. കംപ്ലീറ്റ്ലി നമുക്കിപ്പോൾ സ്ക്രീൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് എന്തൊക്കെ വന്നാലും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ രാമായണം വായിക്കുന്നതിൽ, ശീലിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയമായിട്ടുള്ള, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അതാത് മത ഗ്രന്ഥങ്ങളിൽ വായിക്കുക, അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ തന്നെ വേണമെന്നില്ല, റിലാക്സിങ് ആയിട്ട് അല്ലെങ്കിൽ മനസ്സിന് ശാന്തത കിട്ടുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ സ്ക്രീൻ ഒഴിവാക്കിയിട്ട് ഏർപ്പെടുക, ഇതൊക്കെ ഒരു പരിധിവരെ മനഃശാന്തിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാകും. ഇപ്പം കർക്കിടക ചികിത്സ നമ്മുടെ ശരീരത്തിന് എടുക്കുന്നതിലൂടെ
അതുപോലെ തന്നെ ആഹാര ക്രമങ്ങളിൽ കർക്കിടക കഞ്ഞി അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിലൂടെ ആഹാരത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം ചൂടുവെള്ളം കൂടി കുടിക്കാൻ ശ്രമിക്കുക. എപ്പോഴും പ്രത്യേകിച്ച് മഴക്കാലത്ത്

വെള്ളം പൊല്യൂട്ട് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പം എപ്പോൾ എവിടെ നിന്ന് കുടിച്ചാലും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, പിന്നെ അതേപോലെ ഈ ജീവിതശൈലിയിൽ പറഞ്ഞ ഈ മാറ്റങ്ങൾ, ഇതൊക്കെ വരുത്തി കഴിഞ്ഞാൽ തന്നെ കർക്കിടക ചികിത്സ പൂർണ്ണമാവും. ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഇതൊക്കെ നമ്മളെ സഹായിക്കും. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത്, ഈ കർക്കിടകമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറേ മിഥ്യാധാരണകളുണ്ട്. അപ്പം അതിലൊന്നാണ് ഈ വർഷത്തിൽ ഒരിക്കൽ ഇത് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കർക്കിടകം എന്ന് പറഞ്ഞ ആ കാലത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ആ കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ചികിത്സ നമ്മുടെ ബോഡിയെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം ഈ കാലം എപ്പോഴൊക്കെ വന്നാലും, അല്ലെങ്കിൽ അത്ര ഹെവി ആയിട്ടുള്ള ഒരു മഴക്കാലം വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അസ്വാസ്ഥ്യം വരിക എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ചികിത്സകളെല്ലാം എടുക്കാം. ഇത് കർക്കിടകത്തിൽ മാത്രമേ ചെയ്യാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. കർക്കിടക ചികിത്സ ശരീരത്തിനൊരു താൽക്കാലിക റീസെറ്റ് മാത്രമാണ് നൽകുന്നത്. ഇത് എപ്പോഴൊക്കെ നമുക്ക് ഈ റീസെറ്റ് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഈ ചികിത്സ ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, ഈ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫലപ്രദമാകണമെങ്കിൽ ബാക്കിയുള്ള മാസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ദിനചര്യയും അതനുസരിച്ചിട്ടുള്ള ആഹാരങ്ങളും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. നമ്മൾ കർക്കിടകത്തിൽ ചെയ്യാൻ പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ആ മാസം അത്രയുമാത്രം പ്രകൃതിയിലെ മാറ്റങ്ങളും ഉണ്ടായി നമ്മുടെ ശരീരത്തിന് അത് പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ അത്യാവശ്യമായിട്ട് ചെയ്യാൻ പറയുന്നത്. പിന്നെ മാത്രമല്ല, കർക്കിടകം കഴിഞ്ഞിട്ടുള്ള ചിങ്ങം തൊട്ടുള്ള അടുത്ത ഒരു വർഷത്തേക്ക് ഒരു റീസെറ്റ് പോലെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്ത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പം നിങ്ങൾ ചെയ്താലും ഇതൊരു ആയുർവേദ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോടെ മാത്രമേ ഈ ചികിത്സകളൊക്കെ നിങ്ങൾ ചെയ്യാവുള്ളൂ. പിന്നെ എല്ലാവർക്കും പഞ്ചകർമ്മം വേണം, അതായത് പഞ്ചകർമ്മം ചെയ്താലേ കർക്കിടക ചികിത്സ പൂർത്തിയാകുള്ളൂ എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതായത് പഞ്ചകർമ്മം എല്ലാവർക്കും ആവശ്യമില്ല. ശരീരത്തിലെ ദോഷങ്ങൾ അമിതമായിട്ട് അടിഞ്ഞുകൂടിയവർക്ക് മാത്രമേ ഈ പഞ്ചകർമ്മങ്ങൾ ശരിക്കും ചെയ്തിട്ട് കാര്യമുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. മറ്റുള്ളവർക്ക് ലളിതമായിട്ടുള്ള ബാഹ്യ ചികിത്സകളും പഥ്യങ്ങളും കൊണ്ടൊക്കെ തന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ ഓർമ്മ വന്നത്. ഈ പഞ്ചകർമ്മം എന്ന് പറയുന്നത് ശരിക്കും ഈ എണ്ണ തിരുമുക, എണ്ണ തേക്കുക, മസാജ് ചെയ്യുക, ഉദ്വർത്തനം ചെയ്യുക, ധാര ചെയ്യുക, ഇതൊന്നും പഞ്ചകർമ്മമല്ല. പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ വമനം, വിരേചനം, വയറിളക്കുക, ഛർദ്ദിക്കുക, വസ്തി കൊടുക്കുക, നസ്യം ചെയ്യുക, ഇതൊക്കെയാണ് പഞ്ചകർമ്മത്തിൽ വരുന്നത്. അപ്പം ഈ തിരുമുന്നതും ധാര ചെയ്യുന്നതും ഒന്നും പഞ്ചകർമ്മമല്ല. അതൊക്കെ ശരിക്കും ശമന ചികിത്സകളാണ്. അതൊക്കെ കർക്കിടകത്തിൽ നമ്മൾ കൂടുതലും അതായിരിക്കും മെയിനായിട്ട് ചെയ്യുക മിക്ക പേഷ്യൻസിനും. പിന്നെ കഞ്ഞി കുടിച്ചാൽ മതി കർക്കിടകം, അങ്ങനെയുണ്ട്. കർക്കിടകത്തിൽ ഞാൻ കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ, അപ്പം എൻ്റെ ആരോഗ്യം നിലനിൽക്കില്ല എന്നൊരു ചോദ്യമുണ്ട്. കർക്കിടകത്തിൽ കഞ്ഞി കുടിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായമാണ്, പക്ഷെ അത് മാത്രം പോരാന്നുള്ളതാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു, കർക്കിടകത്തിൽ വരുന്ന മൂന്ന് മെയിൻ ചേഞ്ചസ് ആണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അതിൽ ഒരു ചേഞ്ച് മാത്രമാണ് ഈ അഗ്നിമാന്ദ്യം, അല്ലെങ്കിൽ കുറഞ്ഞ ജീർണാവസ്ഥ. കുറഞ്ഞ ജീർണശക്തി മാറണമെങ്കിൽ ഈ കഞ്ഞികുടി നമ്മളെ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് പ്രൂവനാണ്. പക്ഷെ കഞ്ഞി കുടിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള എണ്ണ തേച്ചുള്ള കുളി, കൃത്യമായ വിശ്രമം, ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നൊക്കെയുള്ളത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കർക്കിടക ചികിത്സയിൽ കർക്കിടക കഞ്ഞി കുടിച്ചാലുള്ള പൂർണ്ണ ഫലം കിട്ടുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഈ കർക്കിടക ചികിത്സ ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്ക് എല്ലാ ശക്തിയും വീണ്ടും കിട്ടും, ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആവും, എനിക്കൊരു പുതിയ ആരോഗ്യം കിട്ടും. അങ്ങനെയല്ല, ഒരാഴ്ച കൊണ്ട് എല്ലാം ശരിയാവില്ല. ശരീരകോശങ്ങളിലെ മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. സാധാരണമായി ഒരു 7 ദിവസമോ 14 ദിവസമോ അല്ലെങ്കിൽ 21 ദിവസത്തെയൊക്കെ കൃത്യമായ തുടർച്ചയായ ചികിത്സാക്രമങ്ങളിലൂടെ മാത്രമേ ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ ഫലപ്രാപ്തി കിട്ടുകയുള്ളൂ. എപ്പോഴും എന്നോട് ചോദിക്കും, പഞ്ചകർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്? എന്താ ബെനിഫിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും എത്രയോ മടങ്ങാണ് അത് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർക്കിടക ചികിത്സ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം. അത് ആ മാറ്റം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. കാരണം നിങ്ങളുടെ ആയുർവേദ ഡോക്ടർ നിങ്ങളുടെ പ്രകൃതിയും കണ്ടീഷനും ഒക്കെ അസസ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് ഒരു ട്രീറ്റ്മെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും എളുപ്പം രോഗം വരുന്നതിന് മുമ്പ് ചിലവ് കുറഞ്ഞ രീതിയിൽ രോഗം വരാതെ നമ്മുടെ ശരീരത്തെ മുൻകൂട്ടി സംരക്ഷിക്കുന്നതാണ്. ഈ കർക്കിടക ചികിത്സ നമ്മുടെ മെയിൻ ഉദ്ദേശവും അത് തന്നെയാണ്. ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഭക്ഷണക്രമത്തിലൂടെയും തൈല പ്രയോഗങ്ങളിലൂടെയും ശരീരത്തെ പ്രകൃതിയോട് ഇണക്കി നിർത്താൻ എല്ലാ വ്യക്തികളും ശ്രമിക്കേണ്ടതാണ്, തയ്യാറാകേണ്ടതുമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്വയം ചികിത്സ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. കാരണം കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഇത് കർക്കിടകത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അതുവരെ കഴിക്കാത്ത ഒരു ഇല പോയി പറിച്ച് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇന്ന മസാജ് സെന്ററിൽ അല്ലെങ്കിൽ എൻ്റെ സലൂണിൽ പോയി ഇപ്പോൾ അവിടെ സ്പായിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്സ് ഉണ്ട് അത് കർക്കിടകത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക. കാരണം എല്ലാത്തിനും

0: ും നിങ്ങളുടെ ബോഡിക്ക് അത് ഉതകുന്നതായിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്തെടുത്തെടുത്ത് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ചികിത്സകൾ ചെയ്ത് ആരോഗ്യം സംരക്ഷിച്ച് അടുത്തൊരു വർഷം നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ജേസസ് ദേവ്, ആയുർവേദ ഡോക്ടർ, മെഡിക്കൽ കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് റിസർച്ചർ അറ്റ് കേരള ആയുർവേദ ലിമിറ്റഡ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ച തോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: 90FM എന്നും നിങ്ങൾക്കൊപ്പം. കല്ലോലിനി നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പഴയ കാലത്ത് നിലനിന്നിരുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അവയൊക്കെ പഴംചൊല്ലുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിലൊന്നാണ് വീട്ടുമുറ്റത്തിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരാനാണ് എന്നുള്ള വിശ്വാസം. ഏതൊരു മലയാളിക്കും ഇത് കേൾക്കുമ്പോൾ മനസ്സിലോടിയെത്തുന്ന ഒരു പാട്ടുണ്ട്. പഴമയുടെ ഭംഗി നിലനിർത്തുന്നതും അക്കാലത്തെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതുമായ പാട്ട്. കദളി വാഴക്കൈയിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ചു. 1960 പുറത്തിറങ്ങിയ ഉമ്മ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ജിക്കി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പിള്ളവാള് ഗജപതി കൃഷ്ണവേണിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

മലയാളി ഗാനാസ്വാദകർക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിക്കാൻ ഉമ്മ എന്ന ചിത്രത്തിന് സാധിച്ചു. ഏകദേശം 14 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഈ ഗാനങ്ങൾക്കെല്ലാം സംഗീതം നൽകിയിരിക്കുന്നത് MS ബാബുരാജാണ്. വരികൾ പി ഭാസ്കറിൻ്റെതും കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം കൂടിയാണ് ഉമ്മ. മൊയ്തു പടിയത്തിൻ്റെ ഉമ്മ എന്ന നോവലിനെ ആസ്പദമാക്കി വിമൽ തിരക്കഥയും PK ശാരംഗവാണി സംഭാഷണവും രചിച്ച ചിത്രമാണ്. ഇതിൽ പി ലീല, AM രാജ, MS ബാബുരാജ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം കല്ലോലിനിയിലൂടെ.

കാനം ഈജെ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇലവങ്കൽ ജോസഫ് ഫിലിപ്പിന്റെ ഭാര്യ എന്ന നോവലിനെ ആധാരമാക്കി കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭാര്യ. 1962 ചിത്രം പുറത്തിറങ്ങിയത്. ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചിരിക്കുന്നത് വയലാർ രാമവർമ്മയും സംഗീതം നൽകിയിരിക്കുന്നത് ജി ദേവരാജനുമാണ്. ഇതിൽ പി സുശീല ആലപിച്ച ഗാനം.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. പി എ വാര്യരുടെ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ചവിട്ടിക്കുഴച്ച മണ്ണ് എന്ന നാടകമാണ് ബാസന്തി ചിത്രങ്ങളുടെ ബാനറിൽ എം കേശവൻ നിർമ്മിച്ച അമ്മു എന്ന ചിത്രം. യൂസഫ് അലി കേച്ചേരിയുടെ രചനയിൽ എം എസ് ബാബുരാജ് സംഗീതം നൽകിയ മനോഹരമായൊരു ഗാനമുണ്ട് ഈ ചിത്രത്തിൽ. പി സുശീലയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

വരികളുടെ മനോഹാരിത നോക്കി പാട്ടിനെ സ്നേഹിച്ച ഒരു മലയാളി ജനതയുണ്ടായിരുന്നു. അർത്ഥവത്തായ വരികൾക്കാണ് പാട്ടിന്റെ ഭംഗി കൂട്ടാൻ സാധിക്കുക. യൂസഫ് അലി കേച്ചേരി എന്ന രചയിതാവിന്റെ സാഹിത്യ വൈദഗ്ധ്യം വിളിച്ചുകാട്ടുന്ന ഒരു ഗാനം. എം എസ് ബാബുരാജാണ് സംഗീതം നൽകിയിരിക്കുന്നത്. മനോഹരമായ ഈ ഗാനമുള്ളത് അമ്മു എന്ന ചിത്രത്തിലാണ്. കെ പി ഉദയഭാനുവും എസ് ജാനകിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

നോവൽ ചിത്രങ്ങൾ കൂടുതൽ നിർമ്മിക്കപ്പെട്ട കാലഘട്ടമാണ് 1960s. മിക്ക നോവലുകളുടെയും രചയിതാക്കൾ തന്നെയായിരിക്കും ചിത്രത്തിന്റെയും തിരക്കഥ എഴുതിയിരിക്കുന്നത്. അങ്ങനെ 1964 കണ്ണീർ പന്തൽ എന്ന മൊയ്തു പടിയത്തിന്റെ നോവലിനെ ആധാരമാക്കി അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമാണ് കുട്ടിക്കുപ്പായം. ചിത്രത്തിൽ എല്ലാ ഈശ്വരിയും സംഘവും ആലപിച്ച ഗാനം

കരയുമ്പോൾ അമ്മയും തോഴിമാരും ചേർന്ന് പാടുന്ന പാട്ടാണ്. പക്ഷേ മാപ്പിളപ്പാട്ടിന്റെ ശൈലിയുള്ള ഈ ഗാനം മലയാളി ഗാനാസ്വാദകർക്കിടയിൽ സൃഷ്ടിച്ച ഓളം ഒന്ന് വേറെ തന്നെയാണ്. പി ഭാസ്കറിന്റെ വരികൾക്ക് MS ബാബുരാജ് ആണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഇന്നും മലയാളി പ്രേക്ഷകർ മാപ്പിളപ്പാട്ടിന്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഗാനങ്ങളിലൊന്നാണ് ഇത്.

0: ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഒരുപിടി മധുര ഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്ത ആഴ്ച.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രുതി എം നായർ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.